സൂറെ ഹജ്ജ് വല്ലസമസി പാറ ഒളുമ്പൈ നമ്പർ റുക്കു ആയത് നമ്പർ ചി. സൂറെ ഹജ്ജ് വല്ലസമസി പാറ ഒളുമ്പൈ നമ്പർ റുക്കു ആയത് നമ്പർ ചി. അല്ലാഹു

ഹിദായത്ന വലാ കിതാബിൻ മുനീറനന സാനി യഅദു ഫീഹി ലിയുദില്ല അൻ സബീലില്ലാ തൗൻ കേദട ഡിഖ്പലിലറ ലിയുദില്ല ദിര പാർച്ച ഗുമ അൻ സബീലില്ലാരി ദല്ലാന ദല്ലാരി ദല്ലാന ഫി ദുനിയ ദര പാർ പു ദുനിയ ജുൻ റസ്വായിദ ഖിയാമ ഔ ദാരങ്ങി ഉബസകു മുങ്ദത